0: കവിഞ്ഞ നാട്ടിൽ കുഴക്കാരനെവിടെ കണ വെള്ളാനാ കിടക്കിട്ട് പോയി അവിടെ
1: आराम
0: मगाउन सक्दिनँ पढाउन सक्दिनँ त्यही भएर म तिमीहरूको कुरा काट्छु।